0: ഒപ്പിച്ചോ മനസ്സിന
1: എങ്ങനത്തെല്ലാം സന്തോഷത്തേക്ക് ലിംഗാഞ്ഞോ.